0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി കെ സരസ്വതി വിദ്യാർത്ഥി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം കാമവർദ്ധിനി രാഗത്തിൽ വർണം കേൾക്കാം. ആദ്യ താളം വീണക്കുപ്പയ്യർ രചിച്ചത്.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Music Concert, Pashamati K. Saraswati Vidyarthi. She begins a Carnatic Classical Music Concert with a Varnam in the rag Kamavardhini, set to Adithal and composed by Veena Kuppayar.

0: ഇനി ചാരുകേശി രാഗത്തിൽ ആടമോടി ഗലത എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഹർ കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട്, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ആടമോടി ഗലത. ഇൻ ദ രാഗ് ചാരുകേശി സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി സരസ്വതി രാഗത്തിൽ കൊടുബേഗ എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം, ഖണ്ഡചാപ്പത്താളം.
1: നെക്സ്റ്റ് ഈസ് ദേവർനാമ ഓഫ് പുരന്ദരദാസർ കൊടുബേഗ ഇൻ ദ രാഗ് സരസ്വതി സെറ്റ്സ് ടു ഖണ്ഡചാപ്പത്താൾ.

0: ഇനി മാനസ ഗുരു ഗുഹ എന്ന കീർത്തനം കേൾക്കാം. രാഗം ആനന്ദ ഭൈരവി, തിശ്രജാതി ഏകതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, മാനസ ഗുരു ഗുഹ ഇൻ ദ രാഗ് ആനന്ദ ഭൈരവി സെറ്റ് ടു തിശ്രജാതി ഏകതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി കെ സരസ്വതി വിദ്യാർത്ഥി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് പശ്ചിമതി കെ സരസ്വതി വിദ്യാർത്ഥി. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കോട്ടക്കൽ രഞ്ജിത് വാര്യർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്കാം. വയലിൻ ശ്രീ അമ്പലപ്പുഴ പ്രദീപ്, മൃദംഗം ശ്രീ വൈക്കം പി എസ് വേണുഗോപാൽ, ഖടം ശ്രീ ആലുവ ആർ രാജേഷ്, മുഖർശംഖ് ശ്രീ തിരുനക്കര രതീഷ്. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ഹംസധ്വനി രാഗത്തിൽ പാഹി ശ്രീപദേ എന്ന കീർത്തനം കേൾക്കാം ആദ്യ താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical music concert by Kottakkal Ranjit Warrier. He is accompanied on the violin by Shri Ambalapura Pradeep, on the mridangam by Shri Vaikyam P.S. Venugopal, on the ghatam by Shri Aluva R. Rajesh, and on the morsing by Shri Tirunakara Ratish. Listen to the compositions of Maharaja Swati Thirunal. He begins his Carnatic classical music concert with Pahi Shripade in the rag Hamsadhwani set to Aditaal.

0: ഹംസധ്വനി രാഗത്തിൽ പാഹി ശ്രീപദേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു പാഹി ശ്രീപദേ ഇൻ ദ രാഗ് ഹംസധ്വനി സെറ്റ് ടു ആദ്യ താളം.
0: അടുത്തതായി വാചസ്പതി രാഗത്തിൽ പാഹി ജഗത് ജനനി എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
1: ലിസൺ ടു പാഹി ജഗജനനി ഇൻ ദ രാഗ് വാചസ്പതി സെറ്റ് ടു ആദിതാൾ.

0: വാചസ്പതി രാഗത്തിൽ പാഹി ജഗത് ജനനി എന്ന കീർത്തനമാണ് കേട്ടത് ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു പാഹി ജഗത് ജനനി ഇൻ ദ രാഗ് വാചസ്പതി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി പനിമതി മുഖി ബാലെ എന്നാരംഭിക്കുന്ന പദം കേൾക്കാം രാഗം ആഹിരി മിശ്രചാപ്പ് താളം.
1: കോട്ടിക്കൽ രഞ്ജിത് വാര്യർ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് എ പദം പനിമതി മുഖി ബാലെ ഇൻ ദ രാഗ് ആഹിരി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: ആഹിരി രാഗത്തിൽ പനിമതി മുഖി ബാലേ എന്ന പദമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ പദം പനിമതി മുഖി ബാലേ ഇൻ ദ രാഗ് ആഹിരി സെറ്റ് ടു മിശ്രചാപ്പ് താളം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കോട്ടയ്ക്കൽ രഞ്ജിത് വാര്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ അമ്പലപ്പുഴ പ്രദീപ്. മൃദംഗം ശ്രീ വൈക്കം പി എസ് വേണുഗോപാൽ. ഖടം ശ്രീ ആലുവ ആർ രാജേഷ്. മുഖർശംഖ് ശ്രീ തിരുനക്കര രതീഷ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് by Kottikkal Ranjith Warrior. Accompanying artists were Shri Ambalapura Pradeep on the violin, Shri Vaikyam P.S. Venugopal on the mridangam, Shri Aluva R. Rajesh on the ghatam, and Shri Thirunakkara Ratish on the morsing. This program was brought to you by Akashwani Thiruvananthapuram. For Ragam, 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടുന്ന സി എസ് കൃഷ്ണയ്യർ കൃതികൾ ഇപ്പോൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. He recites സി എസ് കൃഷ്ണയ്യർ കൃതീസ്. He is accompanied by സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. ആദ്യം ഗംഭീര നാട്ടുരാഗത്തിൽ ഗണേശ എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഗണേശ ഇൻ രാഗ ഗംഭീരനാട്ട സെറ്റ് ടു ആദിതാളം.

അംബികെ ജഗദംബി, രീതി ഗൗളരാഗം, മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രീതി ഗൗളരാഗ. സെറ്റു മിശ്രചാപ്പുതാള, അംബികെ ജഗദംബികെ.

വരുമോ നിൻ കരുണാകടാക്ഷം, സാരംഗരാഗം ഖണ്ഡചാപ്പുതാളം. നെക്സ്റ്റ് ഇസ് വരുമോ നിൻ കരുണാകടാക്ഷം, രാഗ സാരംഗ സെറ്റ് ടു ഖണ്ഡചാപ്പുതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടുന്ന സി എസ് കൃഷ്ണയ്യർ കൃതികൾ. എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സംസാരാഭിത്യാപഹേ ആര്യഭിരാഗം മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം സ്റ്റാർട്സ് വിത്ത് സംസാരാഭിത്യാപഹേ. സെറ്റു മിശ്രചാപ്പുതാള ഇൻ ആര്യഭിരാഗ.

മോഹന മുരളീധാരി, മോഹനരാഗം ആദിതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മോഹന മുരളീധാരി ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം.